0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ചെന്നൈ ആകാശവാണിയിലെ നിലയ വിദ്വാൻമാർ അവതരിപ്പിച്ച വാദ്യവൃന്ദം കേൾക്കാം. ആദ്യം ശിവരഞ്ജനി രാഗത്തിൽ വാദ്യവൃന്ദം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Vadivrinda by All India Radio Chennai, Vadivrinda Unit. They begin their Vadivrinda with a composition in the ragam Shivaranjani.

0: അടുത്തതായി കല്യാണി വസന്തം രാഗത്തിലുള്ള കീർത്തനം കേൾക്കാം.
1: Continuing their Vadya Vrinda, they will now present a composition in the ragam Kalyana Vasantam.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചെന്നൈ ആകാശവാണിയിലെ നിലയ വിദ്വാൻമാർ അവതരിപ്പിച്ച വാദ്യവൃന്ദം. വാദ്യവൃന്ദത്തിൽ രാഗം ഹംസനാദം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Vadivrinda by All India Radio Chennai Vadivrinda Unit. Now listen to the composition in the Ragam Hamsanadam.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ചെന്നൈ ആകാശവാണിയിലെ നിലയ വിദ്വാൻമാർ അവതരിപ്പിച്ച വാദ്യവൃന്ദം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
1: ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
2: യു വിൽ ലിസണിംഗ് ടു വാദ്യവൃന്ദ ബൈ ഓൾ ഇന്ത്യ റേഡിയോ ചെന്നൈ വാദ്യവൃന്ദ യൂണിറ്റ്. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH
2: ഭാരതീയ സംഗീതത്തിന്
1: 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വിവിധ കലാകാരന്മാർ പാടിയ സിന്ധു ഭൈരവി രാഗത്തിലുള്ള കീർത്തനങ്ങൾ കേൾക്കാം. ആദ്യമായി ആലത്തൂർ സഹോദരന്മാർ പാടിയ വിശ്വേശ്വര ദർശന എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ രൂപകതാളം.
3: This is Ragam 24/7 DTH anytime Indian music. Listen to Sindhu Bhairavi Raga compositions sung by various artists. Alathur brothers begin this vocal recital with a bhajan of Maharaja Swadi Thirunal, Vishveshwar Darshanu, set to Rubaka Thalam.

0: അടുത്തതായി രാധ ജയലക്ഷ്മി പാടിയ കൂവി അഴയ്ക്ക എന്നാരംഭിക്കുന്ന പാപനാശം ശിവൻ കൃതി ആദിതാളം.
1: Radha Jayalakshmi will now present a composition of Pabanasham Shivan, Kuvi Araikya, said to Adithalam.

0: ഇനി നെയ്വേലി ആർ സന്താന ഗോപാലൻ പാടിയ തഞ്ചാവൂർ ശങ്കരയ്യർ കൃതി ആദിതാളം.
1: Now listen to the composition of Thanjavur Shankara Iyer set to Adithalam and sung by Neyveli R. Sandana Gopalan.

0: ഇനി സുധാ രഘുനാഥൻ പാടിയ കല്യാണ ഗോപാലം എന്നു തുടങ്ങുന്ന പുരന്ദരദാസർ ദേവർനാമ ഖണ്ഡചാപ്പ് താളം.
1: സുധാ രഘുനാഥൻ വിൽ നൗ പ്രസന്റ് എ ദേവർനാമ ഓഫ് പുരന്ദരദാസർ കല്യാണ ഗോപാലം സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.

0: അടുത്തതായി ഡി കെ ജയരാമൻ പാടിയ കരുണൈ ദൈവമേ എന്നാരംഭിക്കുന്ന മധുരൈ ശ്രീനിവാസൻ കൃതി ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് മധുരൈ ശ്രീനിവാസൻ കരുണൈ ദൈവമേ സെറ്റ് ടു ആദിതാളം ആൻഡ് പ്രസന്റഡ് ബൈ ഡി കെ ജയരാമൻ.

0: രാഗം 24/7 DTH
1: ഭാരതീയ സംഗീതത്തിന്
0: 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ കലാകാരന്മാർ പാടിയ സിന്ധുഭൈരവി രാഗത്തിലുള്ള കീർത്തനങ്ങൾ. ഇനി ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ ഛേദശ്രീരാമം എന്നാരംഭിക്കുന്ന സദാശിവ ബ്രഹ്മേന്ദ്രർ കൃതി ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. You are listening to Sindhu Bhairavi Raga compositions sung by various artists. Next is a composition of Sadashiv Brahmendrar, Cheda Sri Ramam, and sung by Dr. M. Balamurli Krishna, set to Aditalam.

0: ഇനി സഞ്ജയ് സുബ്രഹ്മണ്യം പാടിയ കണ്ടുനീ എന്ന് തുടങ്ങുന്ന എൻ എസ് ചിദംബരം കൃതി ആദിതാളം.
1: Continuing the vocal recital, Sanjay Subramaniam will now present a composition of N.S. Chidambaram, Kandu Nee, set to Adithalam.

0: അടുത്തതായി എം എൽ വസന്തകുമാരി പാടിയ വെങ്കടാചല നിലയം എന്ന് തുടങ്ങുന്ന പുരന്ദരദാസർ ദേവർനാമ ആദിതാളം.
1: Now listen to a Devarnama of Purandaradasar, Venkidachala Nilayam, set to Aditalam and sung by M.L. Vasanthakumari.

0: ശങ്കരൻ നമ്പൂതിരി പാടിയ രാമചന്ദ്ര പ്രഭു എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ രാമചന്ദ്ര പ്രഭു സെറ്റ് ടു ആദിതാളം ആൻഡ് പ്രസന്റഡ് ബൈ ശങ്കരൻ നമ്പൂതിരി.

0: അരിയക്കുടി രാമാനുജ അയ്യങ്കാർ പാടിയ വൈഷ്ണവ ജനതോ എന്ന് തുടങ്ങുന്ന നാഴ്സി മേത്തയുടെ കൃതി ആദിതാളം.
1: നൗ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ വിൽ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് നാഴ്സി മേത്ത വൈഷ്ണവ ജനതോ സെറ്റ് ടു ആദിതാളം.

0: അവസാനമായി എം എസ് സുബ്ബലക്ഷ്മി പാടിയ നെഞ്ചുക്ക് നീതിയും എന്ന് തുടങ്ങുന്ന സുബ്രഹ്മണ്യ ഭാരതിയർ കൃതി ആദിതാളം.
1: എം എസ് സുബ്ബലക്ഷ്മി കൺക്ലൂഡ്സ് ദ വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സുബ്രഹ്മണ്യ ഭാരതിയാർ, നെഞ്ചുക്ക് നീതിയും, സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് വിവിധ കലാകാരന്മാർ പാടിയ സിന്ധുഭൈരവി രാഗത്തിലുള്ള കീർത്തനങ്ങൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
1: ഭാരതീയ സംഗീതത്തിന്
0: 24 മണിക്കൂറും ഒരു ചാനൽ.
2: You are listening to Sindhu Bhairavi Raga compositions sung by various artists.
3: This program is brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. പി വി അനിൽകുമാർ മൃദംഗം, പെരികാവ് പി എൽ സുധീർ ഖഡം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. Now we bring you a violin recital by Avaneeswaram S.R. Venu. He is accompanied by P.V. Anil Kumar on Mridangam, Perikavu P.L. Sudhir on Khadam and Payyannur T. Govindaprasad on Morsing. Maya Malava Gavula Ragathilulla Adithala Varnathode Kacheri Arambikkunnu. S.R. Venu starts his recital with an Adithala Varna in Maya Malava Gavula Ragathilulla.

സ്മരജനക ബിഹാഗ്രാഗം മിശ്രചാപ്പുതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഈസ് സ്മരജനക ഇൻ രാഗ ബിഹാഗ് സെറ്റ് ടു മിശ്രചാപ്പുതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ആവണീശ്വരം എസ് ആർ വിനു. ഹീസ് അക്കമ്പനീഡ് ബൈ പി വി അനിൽകുമാർ ഓൺ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഓൺ ഖടം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്. ഭോഗീന്ദ്ര ശായിനം, രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പത്താളം, സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഈസ് എൻ രാഗ കുന്തളവരാളി, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ, സെറ്റു ഖണ്ഡചാപ്താള, ഭോഗീന്ദ്ര ശായിനം.

അടുത്തത് പഹാടി രാഗത്തിൽ ആജ് ആയെ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ ഇൻ രാഗ പഹാടി സെറ്റ് ടു മിശ്രചാപ്പ് താള ആജ് ആയേ.

ഈ വയലിൻ കച്ചേരിയിലെ അവസാന ഇനം ചലിയേ കുഞ്ചനുമോ വൃന്ദാവന സാരംഗരാഗം ആദിതാളം സ്വാതി തിരുനാൾ കൃതി. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ചലിയേ കുഞ്ചനുമോ ഇൻ വൃന്ദാവന സാരംഗരാഗ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

ഇതുവരെ നിങ്ങൾ കേട്ടത് ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി. പി വി അനിൽകുമാർ മൃദംഗം, പെരികാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ആവണീശ്വരം എസ് ആർ വിനു. ഹി ഈസ് അക്കമ്പനീഡ് ബൈ പി വി അനിൽകുമാർ ഓൺ മൃദംഗം, പെരികാവ് പി എൽ സുധീർ ഓൺ ഖടം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 ഡി ടി എച്ച് ചാനൽ. എനി ടൈം.